0: തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് അതർ ഏരിയാസ്. മീൻവൈൽ, ദ പോസിബിലിറ്റി ഓഫ് അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ഫിഷിംഗ് ആക്ടിവിറ്റീസ് ഹാസ് റേസ് കൺസേൺ എമംഗ് ദ ഫിഷിംഗ് കമ്മ്യൂണിറ്റി. 11 ഓഫ് ദ 14 ഡിസ്ട്രിക്ട്സ് ഇൻ കേരളം ആർ അണ്ടർ ഓറഞ്ച് അലർട്ട് ടുഡേ. സ്മിതി എം പള്ളുരുത്തി, ആകാശവാണി ന്യൂസ്, തിരുവനന്തപുരം.
1: The flood situation in Odisha has turned more severe as the Mahanadi River continues to swell, inundating vast low-lying areas along its downstream basin. Hundreds of villages and agricultural lands in North Odisha remain marooned under flood waters. NDRF and ODRAF teams have been deployed to intensify rescue and relief operations. Saudi Arabia and 13 other countries have established a maritime defense coalition aimed at protecting shipping in key waterways of West Asia. The announcement came after military figures from dozens of countries met in Riyadh to discuss the alliance. A joint statement issued by the alliance said that the multinational maritime defense coalition aims to tackle the growing challenges facing global maritime security. It said the alliance will serve as a framework for maritime defense cooperation aimed at enhancing maritime security, protecting freedom of navigation, securing international trade routes and energy supply lines. The alliance is part of efforts to safeguarding shared maritime interests in Bab